Ngai ithe witå we må mbi wa igå rå na thä we å nyitagerä ra itu kä roko kä a må thenya wa å må thä nä tondå wa hinya wa rä twa rä aku nä twagå kaä ra tå gä gå cokeria ngatho nä twagå kaä ra tå rä a kenungoro-inä citå nä twagå tä a må no kä gongona kä a å thingu nä tondå wä ngai mwega na wä ngai mwä hokeku ngai ithe witå ithuä tå rä andå nä twagaga gå tuä ka ega rä mwe na rä mwe nä twagaga gå tuä ka ega no we ngai ithe witå hä ndä ciothe å koragwo rä mwega nä kä o nä twagå tä a må no na twakwä hoka na twakwä rä gä rä ra wä ngai mwä hokeku mahinda-inä marä mothe mä tå rä re ya andå aya wä ngai mwega na wä ngai mwä hokeku mä tå rä re yao ngai ithe witå wä ngai må nene gå tirä å hana tawe mä tå rä re yao ngai ithe witå nä makuonete mä tå rä re-inä yao ngai ithe witå nä å matirä rä ire kwaga mwä hoko wao ngai ithe witå nä å gå cokera irio kamahe mwä hoko nä tondå we wä ngai å garåranagia maå ndå nä tondå we wä ngai wä kaga marä a må ndå atangä hota gwä ka nä twagå cokeria ngatho nä tondå wa å hotani wa må thenya wa å må thä ona å hotani wa må thenya wa ira ona å hotani wa må thenya wa rå ciå nä twagå tä a må no kä gongona kä a å thingu nä tondå wa kiugo gä aku kä rä a å twaragäria oro rå ciinä kiugo kä rä å hoti na kiugo kä nene kiugo gä tenyenyagio nä ciugo cia må ndå kiugo gä tagarå ragwo nä mä ario ya andå kiugo gä a gå tå ra na kiugo kä rä muoyo amå kä ra ngumo na goci kä roko kä a må thenya wa å må thä nä ndagå tä a må no hamwe niä na må thikä rä ria nä twatä a rä two rä aku kä gongona gä a gatå rå me ngai ithe witå amå kä ra ngumo na goci kä roko kä a må thenya wa å må thä tå gwä taga rä må ciä wa matuinä å gatwä tä ka tå rä må hura wa riå wa nä tondå wä ngai wä iguaga amå kä ra gwä tä kä ra ngai ithe witå igongona rä a ngatho nä twagå tä a må no ngai ithe witå tondå wä mwega na wä mwä hokeku ngumo na å goci na gä tä o nä ciaku ngai ithe witå å thingu waku nä wa gå tå ra å thingu waku nä wa hä ndä ciothe å thingu waku nä wa tene na tene wä må thingu må no ngai ithe witå wä må theru må no ngai ithe witå amå kä ra ngumo na å goci na gä tä o nä ciaku nä twakwenda må no kä roko kä a må thenya wa å må thä nä twakwä rä gä rä ra må no kä gongona kä a å thingu nä twakwenda må no kä roko kä a må thenya wa å må thä amå kä ra ngumo na å goci na gä tä o nä ciaku ngai ithe witå tå gä gå tungatä ra ngå hä tå kä ra tabarä ra ä no niä hamwe na må thikä rä ria amå kä ra ngoro citå cithikä rä rie ngai ithe witå thikä rä ria ithaithana ritå thikä rä ria mabataro maitå nä maingä må no makä ĩtĩkĩra gũthuthuria ngoro citũ ũciĩke wega nĩ tondũ wĩ ngai mwega na wĩ ngai mwĩhokeku mahoya maingĩ ngai ithe witũ tũrahoya na mĩheho mangĩ ngai ithe witũ tũraremwo kũmahoya mbere ya andũ no nĩ tondũ nĩ ũĩ ngoro ici nĩ twagũthaitha ũcithuthurie ũciĩke wega na ũcirathime ngai ithe witũ nĩ twagũtĩa mũno tondũ tũmenyithĩtie thĩinĩ wa kiugo gĩaku thĩinĩ wa Korinitho wa kerĩ inya ikũmi na inyanya ikũmi na kenda atĩ aya kũrĩ mbara maharĩrĩ irio atĩ aya marĩ kũrĩ gũthinĩkanio maharĩrĩ irio no ngai ithe witũ nĩ ũkũmateithia gũtuĩkania nĩ ũkũmateithia kũhotana nĩ ũkũmahotanĩra nĩ tondũ wĩ ngai mwega nĩ ũgũtũhotanĩra tondũ wĩ ngai mwĩhokeku nĩ twagũtĩa mũno kĩrango kĩa mũthenya wa ũmũthĩ nĩ tondũ wa gũthangania gwitũ nĩ tondũ we ndũthanganagia kiugo gĩaku kĩratwĩrire atĩ ona hĩndĩ ĩrĩa tũthanganĩtie rĩ ngai ithe witũ ũkoretwo rĩ mwĩhokeku ona hĩndĩ ĩrĩa tũgĩte na ngarĩ ũkoretwo wĩ mwĩhokeku ona hĩndĩ ĩrĩa tũkoretwo tũrĩ komarĩ mũtũrĩre witũ no ũratũtwarithĩria na mbere nĩ twagũtĩa mũno ngai ithe witũ aya nĩ kandidati cia irathimo marathime nao meke wega mandĩko maku matheru matwĩrire atĩ Sara ndarĩ na ũhoti wa kũgĩa mwana no ngai ũrĩa
aciera nero are mweho ke kumo tore la ine wake weho ke kuosyo neguo tori ya kiroko kia mwode nya wao mwode weho ke kuosyo neguo toa nerera kiroko kia mwode nya wao mwode weho ke kuosyo gaide wito neguo toa di